റോമൻ മൂന്ന് 23 സ്വലഗ്രഹത്തിൽ എല്ലാവരും പാപം ചെയ്ത് എക്സെപ്റ്റ് ജീസസ് മാറ്റം വിധിവിലക്കാൻ അവർ പരിശുദ്ധമാക വാഴ്ന്ന് എന്നിട പാപമുണ്ടെങ്കിൽ ഉള്ളിൽ യാർ കുറ്റപ്പെട്ടെത്തക്കൂടുമെന്ന് ചൊന്നവർ അവർ

ആത്മത്തിൽ ക്രിസ്തുവിന്റെ ക്രിസ്തുവിന്റെ സകല പാവങ്ങളെയും കഴുകി ശുദ്ധീകരിച്ച് ഇതൊക്കെ യേശുവായി നീങ്ങ യേശുവിടെ മനം തിരുമ്പ വേണ്ടും. പാരങ്ങൾ ഞങ്ങൾ ജോവാൻ 14-ാം അധികാരം 7-ാം വസനത്തില് എന്നെ അറിഞ്ഞേക്കൾ ആനാളിൻ പിതാവെയും അറിഞ്ഞിരിപ്പീങ്ങൾ, ഇതുമുതൽ നിങ്ങൾ അവരെ അറിഞ്ഞും അവരെ കണ്ടുമിരിക്കുന്നീകൾ. യേശുദാൻ പിതാ, പിതാദാൻ യേശു. പന്നിടാമൊഴുക അവരിന്ന്

പരിശുദ്ധ യേശായ പരലോകത്തേക്ക് ദർശനം കൊടുത്ത പൊഴുത് യേശായാവ് നാവൈ തൊട്ടവൻ ഇരുന്ന് ഇണപ്പിൽ അഭിനന്ദിരിക്കുന്ന ഒവ്വൊരുവരുടെ നാവയും തൊട്ട് ഉമ്മക്ക് ഉമ്മുടിയ വസനത്തെ കൊടുത്ത് പരിശുദ്ധമുള്ളവൻ ഇന്നും പരിശുദ്ധമാക ഒവ്വൊരുവർക്കും ഉദവി സെവീരാക അവിയാനവരെ രക്ഷിക്കപ്പെടാതെ ഒവ്വൊരു മക്കളെയും ഉള്ളത്ത് ഉമ്മുടിയ

0: നല്ല പിതാവേ.
1: ആമേൻ ആമേൻ. എന്താ ജപങ്ങളെ കേട്ടതവനക്ക് സ്തോത്രം. നന്ദി ബ്രദർ കത്തറുമ്പോളോട് കൂടെ ഇരുന്ന് എല്ലാവറ്റിലും വഴി നടത്തുവാറാക. ആമേൻ
0: ആമേൻ. അക്കാപ്പിടി ഉങ്ങളെയും ഉങ്ങളുടെ കുടുംബങ്ങളെയും കുടുംബങ്ങളെയും വഴി നടത്തുവാറാക.
1: നിർമല മരിയ അവർക്ക് വരവേറ്റുകൊണ്ട് പ്രൈസ് ലോർഡ് ബ്രദർ. ഞങ്ങൾ ദേശത്തിന് അനീതികൾ, അനുയായങ്ങൾ, ദുന്മാർഗ്ഗങ്ങൾ, കൊലകൾ, കൊള്ളകൾ, ഇപ്പിടിപ്പെട്ട തീയ വഴികളെ ചെയ്ത മക്കൾ മനം തിരുമ്പി രക്ഷിപ്പെ കാണ കത്തർ ഉദവി ചെയ്യ വേണമെന്ന് ചൊല്ലി നിങ്ങൾ ജപത്തിലെ വഴി നടത്തുക.
2: സ്തോത്രാടുന്നവരെ ഹല്ലേലൂയ, ഉമ്മൈ സ്തോത്രിക്കിറോം, ഉമ്മൈ സ്തുതിക്കിറോം. കർത്തർ നല്ലവർ, വല്ലവർ, മാറാത ദൈവമായിരുന്നു. എങ്ങൾ വാഴ്വിൻ ബലനായിരുന്ന ആണ്ടവരെ, എങ്ങനെ വഴി നടത്തുകിറ ദൈവമേ. ഇന്ന് വേള

ദുഃഖം സുണ്ടുവല്ലോ. ഹല്ലേലൂയ. കണവൻ മനവിറയില്ലാണ് പോയി ചൊല്ലുറമ്മ. ആ ഇല്ല അവിയോട് ചൊല്ലുറമ്മ. നാ ചൊല്ലറതില്ല. ഹല്ലേലൂയ. അനന്ത അന്ത അൻപു പല കാര്യങ്ങൾ മൂലം വെളിപ്പെടുത്തപ്പെടും. അനന്ത മേൽക്കത്തിയ കലാചാരത്തിൽ എന്ന് ചെയ്യാറുണ്ട് ചോദിച്ചാൽ തങ്ങളുടെ അൻപെ വെളിപ്പെടുത്തുവാറത്. അത് വന്ന് അൻപ വെളിപ്പെടുത്തുവത് അന്ത വാർത്ത മൂലം അവർ വെളിപ്പെടുത്തുവത് അൻപ വെളിപ്പെടുത്തുക. ഹല്ലേലൂയ. അതേപോലെ തന്നെ അൻപുക്കുരിയ ദേവന്റെ പിള്ളകൾ ആണ്ടവർക്ക് തെരിയും. അവരെ അവരെ വിശ്വാസിക്കിറവർളെ അവർ അറിഞ്ഞിരിക്കാർ. അവരെ നമ്പിനവർളെ അവർ അറിഞ്ഞിരിക്കാർ. അവർക്ക് തെരിയും നാങ്ങൾ അവരെത്താൻ നമ്പൂറമുണ്ട് അറിഞ്ഞിരിക്കത്. അവർക്ക് തെരിയും. ഹല്ലേലൂയ. ആനാൽ അത് ഞങ്ങൾ വായാൽ സ്വർഗത്തിൽ തന്നെ വാർത്തയെ കൊടുത്തിരിക്കാൻ നാവിലെ വാർത്തയെ കൊടുത്തിരിക്കാൻ അൻപുക്കുരിയ ദേവന്റെ പിള്ളകളെ ആനപിടിന ഒവ്വൊരു സൂനിലകൾ വരുകളില് കലങ്കിപ്പോകാതെങ്കോ ഹല്ലേലൂയ വേദനപ്പെടാതെങ്കോ ദേവന്റെ വാർത്തയെ ഉച്ചരിയെങ്കോ ഇന്ത്യ സത്യത്തിലെ നില്ലുങ്കോ ഹല്ലേലൂയ ഇന്ത്യ സത്യത്തിലെ നില്ലുങ്കോ എന്റെ വാക്കുത്തം പഠിനവർ ഉണ്ണ ഉള്ളവരായി ഇരിക്കാരേ വാനത്തെയും ഭൂമിയും ഉണ്ടാക്കിയ കത്തിടത്തിന്റെ കുത്താസ വരും ഉൻ കാലെ തള്ളാട വിട്ടാർ ഉന്നെ കാക്കറവർ ഉറങ്ക ഹല്ലേലൂയ കാര്യങ്ങൾ പിന്നെ മരുത്തുവ അറിക്ക ചൊല്ലുവതിക്ക് കാരണം ചോദിച്ചാൽ എല്ലാ വ്യാധികൾക്കും ഭയന്താൻ മുഖ്യ കാരണം. ഹല്ലേലൂയ. 80% വരുത്തങ്ങൾ എല്ലാം இந்த பயத்தின் அடிப்படையில் தானே வருகிறது. ஹல்லேலூயா. பயம் மனுஷர்களை கொல்லு. ஹல்லேலூயா. பிள்ளைகளை எப்படி இருப்பார்களோ பிள்ளைகளுக்கு என்ன நடக்குமோ இந்த மோக்கேஜ் எப்படி கட்ட முடியுமோ இந்த பில்லுகளை எப்படி கட்டுவது இப்படி எத்தனையோ பிரச்சனைகள். ஹல்லேலூயா. ஆனால் பயத்தை உதறி தழுவணும். பயத்தை உதறுவதற்கு ஒரே ஒரு காரணம்